അതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3.5-4 മണിയാകുമ്പോഴാണ് ഗുണം വരുന്നത്.

0: പത്തനാട് എന്ന് പറഞ്ഞാൽ രഘുമാർ സാറിന്റെ മണ്ഡലമാണ് എന്റെ വീട്. ഇവിടുന്ന് പൂരം കാണാൻ വേണ്ടി വന്നതാണ്. പത്ത് പതിമൂന്ന് വർഷം കൊണ്ട് നടന്ന പൂരമായത്
1: ഞാൻ പറഞ്ഞു.
0: രണ്ട് വർഷം കൊണ്ട്
1: തൃശ്ശൂർ
0: ഷൈനു എന്നാണ് കേട്ടോ മരമൂടി എന്റെ ജോലി. ഈ പൂരത്തിന് വേണ്ടി ഞാൻ വരും എല്ലാ വർഷം വരും. കാര്യം രണ്ടു വർഷം കൊണ്ടില്ലായിരുന്നു, ഇപ്പൊ ഈ കൊല്ലം വന്നു.
2: ചേട്ടൻ എത്ര വർഷമായിട്ട് വരും ഇവിടെ?
0: ഇവിടെ ആണ്ട് 23 വർഷം കൊണ്ട് ഈ പൂരപ്പറമ്പിലുണ്ട് ഞാൻ. പത്തനാറിൻകുമാർ സാറിന്റെ മണ്ഡലം. ഗണേഷ് കുമാർ സാറിന്റെ മണ്ഡലം, അതായത് പത്തനാപുരം എന്ന് പറയും. ശരി ചേട്ടാ.